പരമേശ്വരി കുലദേവി സ്തോത്രമിതം സുപുല്യം ലളിതം തഥാ അർപ്പയാമി ഭവത്ഭക്ത്യാ ത്രാഹി മാം ശിവഗേഹിനീ ശ്രീ കുല